ആഹുതിർഭുനയാദേശ്വൻപിഞ്ചനയതുനുയാചാനയജത്യഗ്നിമേവ തത്സംഭരത്യജ്ഞനിർവൈ നസ്യാശിഷമുക്ത ുദ്രഭ